ആകാശവാണി ഇംഫാൽ ചുത്തിലെത്തു മംഗൾ താറ്റോടെ പൂമായി സുസരഹന കസുല ജൈബി വന്നു സുരേന്ദ്രോ ഹൈത്തലഹിന് മൈ ദൗപ്യ മക്കുത്തെ മഷല വൈബിയോ